0: ഗാർഡൻ സ്റ്റോർ ഹാളാണ്. ഹോൾസെയിൽ ഡിപ്പു, എ നെയിം ടു ബി ട്രസ്റ്റഡ്.
1: സരിയാ ഗാർഡൻ ടിയർ എങ്കൽ ചേനൽപട്ടി ലോഹി ദർവാസ സിൽവർജാ ചോങ് സിമെന്റ് റേത്തി ക്രേഷ് രംഗ് വഗേറെ ബാസാർ കാ ബാരിയ ദസ്തയാബ് ആയി.
0: ഹാണ യച്ചു മെഹ്റാൻ ആയറൺ സ്റ്റോർ നസ്ത് ബലോച്ച് പെട്രോൾ പമ്പ് നാഷണൽ ഹൈവേ ഹാളാണ്.
1: റബ്തെ ലൈ പ്രൊപ്രൈറ്റർ ഗുലാം നബി മുഗൾ 03003204372 ഐ 02424601000.
2: रोशनी का काफिला मंजिल की तरफ गामजन. मजहर स्कूल सिस्टम मेहरापुर, शानदार तालीमी इमारत. प्रोफेसर कुर्बान अली मेमन, एयर कंडीशन्ड एकेडमिक ब्लॉक का इनेकार. मेहनती मुशाक और तजुर्बेकार तदरीसी अमला. सरसब्ज बागीचा, बेहतरीन फर्नीचर, शानदार कंप्यूटर, फिजिक्स केमिस्ट्री बायोलॉजी की लैब्स, ऑडियो और विजुअल लेक्चर सिस्टम की सहूलत. केमिस्ट्री फिजिक्स बायोलॉजी रियाजी और इंग्लिश पर खुसूसी तवज्जा. एंट्री टेस्ट के लिए मेडिकल और इंजीनियरिंग में काबिले तहसीन नताइज. खेलों का मैदान और वहां मुनक्किद होने वाले मुकाबले. तहरीर तकरीर और जहनी आजमाइश के मुकाबले. स्टडी टूअर्स. अपनी आँखों के नूर बच्चियों और प्यारे बेटों की मयारी तालीम तरबियत के लिए आज ही मजर स्कूल सिस्टम मेहरापुर का विजिट करें. مزید رابطے کے لیے ڈاکٹر الطاف حسین میمن, مینیجنگ ڈائریکٹر مظہر اسکول سسٹم 03000002724. نثار احمد میمن, پرنسپل مظہر اسکول سسٹم مہراپور 03013865453.
3: خوبصورتی جو اصل راز صرف ڈی اسکن بیوٹی کریم. ہن میں موجود وائٹامن ای بیڈز ائی جدید مائکرو بیڈز فارمولو اواں جی اسکن کے بنائے نکھری ائی چمکدار. صرف بن ڈیہن میں ڈارک سپاٹس کے کرے ختم ائی دیے قدرتی اصلی گلو. ڈی اسکن بیوٹی کریم, اصلی گلو ہر ڈی جو شو. ا پروڈکٹ بائے بایوکون انٹرنیشنل پاکستان.
4: خوشخبری, جرمن ہومیوپیتھک کلینک ساموں ودن بوٹا پیٹرول پمپ کوٹری کبیر روڈ مہراپور کراچی اسلام آباد جو مشہور ڈاکٹر منظور حسین میمن ایم اے ڈی ایچ ایم ایس سندھ آر ایچ ایم پی اسلام آباد ہومیوپیتھک کنسلٹنٹ اینڈ فیملی فزیشن سینئر لیکچرر نواب شاہ ہومیوپیتھک میڈیکل کالج نواب شاہ ہر اربع خمیس جمعے چھنچھر آچر سوم